ഗാനാമൃതം ചലച്ചിത്ര ഗാന പരിപാടി സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ലോക്സഭയിൽ കേരള പേരുമാറ്റ ബിൽ 2026, ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ ഭേദഗതി ബിൽ 2026 എന്നിവ അവതരിപ്പിക്കും. കേരളത്തിന്റെ പേര് കേരളം എന്നാക്കി മാറ്റുന്നതിന് ബിൽ പരിഗണിക്കുന്നതിന് പ്രമേയം അദ്ദേഹം അവതരിപ്പിക്കും. മെഡിസെപ് പദ്ധതി പൊളിച്ചെഴുതുമെന്നും നിലവിലെ പദ്ധതി ഇൻഷുറൻസ് കമ്പനിയെ സഹായിക്കാനാണെന്നും മുഖ്യമന്ത്രി VD സതീശൻ. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ മേഖലയിൽ കേരളം പുതിയ യുഗത്തിലാണെന്ന് മന്ത്രി N. ശംസുദ്ദീൻ. കാസർഗോഡ് കുമ്പള ഗവൺമെന്റ് സീനിയർ ബേസിക് സ്കൂളിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായ ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഗ്രീൻ കാർഡ് അടക്കം ഇമിഗ്രേഷൻ നടപടികൾക്ക് അപേക്ഷിക്കുന്നത് ഓൺലൈനിൽ മാത്രമാക്കാനൊരുങ്ങി US. ഇമിഗ്രേഷൻ അപേക്ഷകൾ ഓൺലൈനിൽ ലഭ്യമാക്കുന്നതിന് 60 ദിവസം മുന്നേ തന്നെ അപേക്ഷകർക്ക് അറിയിപ്പ് ലഭ്യമാകുമെന്ന് US ഇമിഗ്രേഷൻ അധികൃതർ അറിയിച്ചു.

MDMA ഉൾപ്പെടെ ലഹരി വസ്തുക്കൾ കണ്ടെത്തുന്നതിന് കണ്ണൂർ ജില്ലയിൽ എക്സൈസ് വകുപ്പ് നടപടികൾ ഊർജിതമാക്കി. 9 മാസത്തിനിടെ 7000 ലിറ്റർ സ്പിരിറ്റും 29 ലിറ്റർ വ്യാജ ചാരായവും 14175 ലിറ്റർ വാഷും പിടികൂടി. കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗം ഏർപ്പെടുത്തിയ ഈ വർഷത്തെ നാദശ്രീ പുരസ്കാരം ഗായിക KS ചിത്രയ്ക്ക്. 1,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്ന പുരസ്കാരം ഈ മാസം 16 സമ്മാനിക്കും. FM പ്രധാന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്.

0: ആകാശവാണി കണ്ണൂർ. ഇനി അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.
1: സമയം 10 മണി. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: സുദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. സ്ത്രീകളിലെ വന്ധ്യത, കാരണങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ റജി മോഹൻ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. സ്ത്രീകളിലെ വന്ധ്യതയുടെ കാരണങ്ങളെക്കുറിച്ച് ഒന്ന് പറയാമോ?
2: കുഞ്ഞുങ്ങളില്ലാത്ത ഒരവസ്ഥയാണ് നമ്മൾ വന്ധ്യത എന്ന് പറയുന്നത്. എപ്പോഴായാലും നമ്മൾ ഒരു വന്ധ്യത ക്ലിനിക്കിൽ പോവുകയാണെങ്കിൽ സ്ത്രീയും പുരുഷനും ആ കപ്പിൾ അല്ലെങ്കിൽ ഒരു പങ്കാളിയായിട്ട് വേണം തീർച്ചയായിട്ടും ഒരു ക്ലിനിക്കിൽ പോകേണ്ടത്. അതിൽ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 50% സ്ത്രീകളുടെ മാത്രമായിട്ടുള്ള പ്രശ്നങ്ങൾ ആകാം വന്ധ്യതയ്ക്കുള്ള കാരണം. മറ്റുള്ള 50% അതിൽ പുരുഷന്മാർക്കുള്ള പ്രശ്നങ്ങളാവാം കാരണം. അപ്പോൾ സ്ത്രീകൾക്കുള്ള വന്ധ്യതയ്ക്കുള്ള അല്ലെങ്കിൽ കുഞ്ഞുങ്ങളില്ലാത്ത ഒരവസ്ഥയ്ക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടനവധിയുണ്ട്. അതിൽ പ്രധാനമായിട്ടും നമുക്ക് പറയേണ്ടത് അണ്ടോൽപാദനത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ, ആ ഒരു കൃത്യമായിട്ടുള്ള മാസമുറ വരാതിരിക്കുകയും അണ്ടോൽപാദനം നടക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു കണ്ടീഷനുണ്ട്. അതിനെ നമ്മൾ പണ്ടൊക്കെ പറഞ്ഞിരുന്നത് പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം എന്നായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് 2026 ജൂലൈയിൽ ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞന്മാർ കൂടിയിരുന്ന് അതിൻ്റെ പേര് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. മെറ്റബോളിക് ഒവേരിയൻ സിൻഡ്രോം, പോളി എൻഡോക്രൈൻ മെറ്റബോളിക് സിൻഡ്രോം എന്നാക്കിയിട്ടുണ്ട്. അപ്പം ഈ ഒരു PCOS ആയ പഴയ PMOS ആണ് ഇപ്പോൾ കാണുന്ന സ്ത്രീകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് വരും. രണ്ടാമതായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അണ്ടവാഹിനിക്കുഴലിലുള്ള പ്രശ്നങ്ങൾ, അതായത് ഫാലോപ്യൻ ട്യൂബിലുള്ള പ്രശ്നങ്ങൾ കാരണം വന്ധ്യതയ്ക്ക് കാരണമാകാം. മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ യൂട്രൈൻ ഫാക്ടേഴ്സ് എന്ന് പറയും, അതായത് ഗർഭാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്, അഡിനോമയോസിസ് എന്ന് പറഞ്ഞ അസുഖമുണ്ട്, ജന്മനാ ഗർഭപാത്രത്തിലുള്ള വൈകല്യങ്ങളുണ്ട്. ഇതൊക്കെ ഒരു പരിധിവരെ വന്ധ്യതയ്ക്ക് കാരണമാകാം. അത് കഴിഞ്ഞാൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓവറിയിലുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സിസ്റ്റുകൾ, അതായത് ചെറിയ ചെറിയ മുഴകൾ വരാം. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞൊരു അസുഖമാണ്. അത് എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ അസുഖം ആദ്യമായി നമ്മൾ ഓവറിയിലാണ് തുടങ്ങുന്നതെങ്കിലും അത് അടുത്തുള്ള ഈ അവയവങ്ങളായ ഫാലോപ്യൻ ട്യൂബിനെയും ഈ പെരിട്ടോണിയൽ ക്യാവിറ്റി, അതായത് വയറിനകത്തുള്ള പെരിട്ടോണിയത്തിലെയൊക്കെ ബാധിച്ച് ശരിയായ രീതിയിലുള്ള അണ്ടോൽപാദനം നടക്കാതിരിക്കുകയും അതും ഈ ഒരു അടുത്ത കാലത്ത് PMOS ശേഷം എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ അസുഖവും വളരെയധികം കൂടുതലായിട്ട് കാണാറുണ്ട്. പിന്നെ സെർവൈക്കൽ ഫാക്ടർ എന്ന് പറയും, അതായത് ഗർഭാശയഗിളം അവിടെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളും, എന്ന് വെച്ചാൽ അവിടെ എന്തെങ്കിലും ഇൻഫെക്ഷനോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബീജത്തിനെ അകത്തോട്ട് കടത്തിവിടാതെ വരികയും അതിനെ സെർവൈക്കൽ ഫാക്ടറായിട്ടുള്ളൊരു പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ ഏകദേശം 10-15% നമ്മൾ എല്ലാ കാരണങ്ങളും റൂൾ ഔട്ട് ചെയ്തിട്ടും

0: കാരണം പോലും കണ്ടുപിടിക്കാത്ത അൺഎക്സ്പ്ലെയിൻ ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ ഉണ്ട്. അപ്പം പ്രധാനപ്പെട്ട നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ, ഒന്ന് ഈ പോളി എൻഡോക്രൈൻ മെറ്റബോളിക് സിൻഡ്രോം, അത് പി എം ഒസ്, രണ്ട് എൻഡോമെട്രിയോസിസ്, പിന്നെ ഗർഭാശയത്തിലുള്ള മുഴകൾ. ഇതിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകളുടെ വയസ്സാണ്. വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ത്രീകൾ സാധാരണ രീതിയിൽ ആദ്യമായി ഒരു 13-ാമത്തെ വയസ്സിൽ മെൻസസ് ആകുമ്പോൾ ഏകദേശം 30 മുതൽ 40 ലക്ഷം കുഞ്ഞ് അണ്ടങ്ങളുമായിട്ടാണ് അവർ ജനിക്കുന്നത്. അതായത് ഏകദേശം 13-ാമത്തെ വയസ്സിലൊക്കെ ഇത്ര തന്നെ ഉണ്ടാവും. അത് ഓരോ വർഷം കൂടുന്തോറും നമ്മളുടെ അണ്ടാശയത്തിലുള്ള അണ്ടങ്ങളുടെ എണ്ണം ആ ഒരു വർഷത്തിൽ ഓരോ വർഷവും ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അത് ഭയങ്കരമായിട്ട് കുറയുന്നത് ഏകദേശം 34-35 വയസ്സാകുമ്പോഴാണ്. അപ്പം 34-35 വയസ്സാകുമ്പോഴത്തേക്ക് ഈ 30 ലക്ഷം അണ്ടം എന്നുള്ളത് ഏകദേശം ഒരു 3 ലക്ഷത്തിനടുപ്പിച്ച് താഴോട്ട് വരികയാണ്. അപ്പോൾ അത് കഴിഞ്ഞൊരു 40-ാമത്തെ വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് 10,000 മുതൽ 1,000 അണ്ടങ്ങളുടെ റിസർവേ വരുന്നുള്ളൂ. അപ്പോൾ അണ്ടങ്ങളുടെ റിസർവ് ഇങ്ങനെ ക്രമമായിട്ട് കുറഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് വന്ധ്യതയുടെ ചാൻസസ് വളരെ കൂടുതലാണ്. അവർക്ക് ചികിത്സ ചെയ്താലുള്ള സക്സസ് റേറ്റും വളരെ കുറവായിട്ട് വരുന്നു. ഈ അണ്ടോൽപാദന ശേഷി കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരുമ്പോഴാണ് സാധാരണ രീതിയിൽ മെനോപോസ് എന്ന് പറഞ്ഞത്, അതായത് ആർത്തവവിരാമം സംഭവിക്കുന്നത്. സോ സ്ത്രീകളുടെ വയസ്സ് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്. ഈ മേൽപ്പറഞ്ഞ കാരണങ്ങൾ കൂടാതെ സ്ത്രീകളുടെ വയസ്സ് ഏറ്റവും പ്രാധാന്യം അർഹിക്കപ്പെട്ട ഒരു കാര്യം.
1: സർ, അതുപോലെ തന്നെ കുട്ടികളില്ലാത്ത ദമ്പതികൾ എപ്പോഴാണ് ഒരു വന്ധ്യതാ ക്ലിനിക്കിനെ സമീപിക്കേണ്ടത്? ഒപ്പം തന്നെ ചോദിച്ചോട്ടെ, അവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്?
0: വളരെ നല്ല ചോദ്യമാണ്. സാധാരണ രീതിയിൽ ഒരു വർഷം കല്യാണം കഴിഞ്ഞ് ഒരു വർഷം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശ്രമിച്ച്, ചിലർ ശ്രമിക്കത്തില്ല, നല്ലോണം ശ്രമിച്ച് എല്ലാ മാസവും പ്രോപ്പറായിട്ടുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് ആ ഓവുലേഷൻ ടൈമൊക്കെ നോക്കി ഒരു വർഷം നോക്കി അവർ പരാജയപ്പെട്ടാൽ മാത്രമാണ് ഒരു വന്ധ്യതാ ക്ലിനിക്കിലെ ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണേണ്ടി വരുന്നത്. കൂടാതെ സ്ത്രീകളുടെ വയസ്സ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 35 വയസ്സിന് മേലെയാണെങ്കിൽ ഈ ഒരു വർഷം എന്നുള്ളത് 6 മാസമാവും. ഒരു വർഷം വരെ വെയിറ്റ് ചെയ്യാൻ പാടില്ല. 6 മാസം കഴിയുമ്പോൾ തന്നെ ഈ ദമ്പതികൾ അവർ ശ്രമിച്ച് പരാജയപ്പെട്ടാൽ ഒരു ക്ലിനിക്കിനെ സമീപിക്കേണ്ടതാണ്. അതുകൂടാതെ ഇപ്പം കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ചിലപ്പം ചെറിയ അസുഖങ്ങളുണ്ടാവും, അതായത് ഓവുലേഷൻ കറക്റ്റായിട്ട് മാസം മുറ കറക്റ്റായിട്ട് വരുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ഫൈബ്രോയിഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഗർഭാശയത്തിൽ ഒരു മുഴയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഓപ്പറേഷനോ അല്ലെങ്കിൽ മരുന്നോ കഴിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഗർഭാശയത്തിൽ അല്ല അണ്ടാശയത്തിലുള്ള മുഴകൾ, എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ അസുഖം, ഇതിനൊക്കെ മരുന്ന് കഴിച്ചിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വർഷം വരെ നോക്കിയിരിക്കേണ്ട കാര്യമില്ല, അതിന് മുമ്പ് തന്നെ ഒരു ക്ലിനിക്കിനെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ ഈ ദമ്പതികൾ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലും ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഒരു ഭാര്യയായിട്ടോ അല്ലെങ്കിൽ ഒരു ഭർത്താവായിട്ടോ മാത്രമല്ല പോകേണ്ടത്, എപ്പോഴും ഒരു കപ്പിളായിട്ടാണ്, നിങ്ങളൊരു യൂണിറ്റാണ്, ഒരു ദമ്പതിമാരായിട്ട്, അതായത് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വേണം ഒരു വന്ധ്യതാ ക്ലിനിക്കിൽ പോകേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് അവിടെ നിന്ന് ആദ്യമായിട്ടുള്ള ഒരു നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ഹിസ്റ്ററി, അതായത് മുൻമുന്നേയുള്ള എന്തെല്ലാമാണ് അവർക്ക് നടന്നിട്ടുള്ളതെന്നുള്ള കാര്യങ്ങൾ വിശദമായിട്ട് ചോദിച്ചറിയും. അതിലിപ്പോൾ സ്ത്രീകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർക്ക് എന്താണ് മെൻസസ് മെനാർക്കി, അതായത് ആദ്യമായിട്ട് ആർത്തവം വന്ന വർഷം, പിന്നെ അതെല്ലാം ക്രമമായിട്ട് വരുന്നുണ്ടോ, അത് വരുമ്പോൾ അമിതമായിട്ടുള്ള വേദനയുണ്ടോ, അത് വെച്ചിട്ടുള്ള എക്സ്ട്രാ ആയിട്ട് വെളുത്ത ദ്രാവകമോ അല്ലെങ്കിൽ ഡിസ്ചാർജ് വല്ലതും ഉണ്ടോ, ശാരീരിക ബന്ധത്തിൽ അവർ ഏർപ്പെടുന്നുണ്ടോ പ്രോപ്പറായിട്ട്, ആ ഓവുലേഷൻ ടൈമൊക്കെ അവർക്കറിയാമോ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഹിസ്റ്ററിയിൽ അവരുടെ മുൻപുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ചോദിച്ചറിയുന്നു. അതിനുശേഷം നമ്മൾ അവരുടെ ആന്തരികമായുള്ള പരിശോധനകൾ ചെയ്യുന്നു, പർവജനൽ എക്സാമിനേഷൻ ചെയ്യുന്നു, വയറ് എക്സാമിൻ ചെയ്താൽ നമുക്ക് ഏകദേശം നമുക്ക് ഒരു കാര്യം കണ്ടെത്താം. ഫോർ എക്സാമ്പിൾ ഇപ്പം യൂട്രസിൽ ഒരു മുഴയാണെങ്കിൽ നമുക്ക് ഒരു പർവജനൽ എക്സാമിനേഷനിലൂടെ നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ അങ്ങനെ ഒരു പ്രൊവിഷണൽ ഡയഗ്നോസിസിലെത്തുകയാണ്. അപ്പം സ്ത്രീയുടെ പ്രശ്നമാണോ പുരുഷൻ്റെ പ്രശ്നമാണോ എന്ന് ഏകദേശം ഒരു 70 മുതൽ 80% വരെ നമുക്ക് ഈ പ്രോപ്പറായിട്ടുള്ള ഹിസ്റ്ററിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷമാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും പരിശോധനകൾ വേണമോ വേണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നിശ്ചയിക്കുന്നത്.
1: സർ, അതുപോലെ തന്നെ ഇത്തരം ക്ലിനിക്കുകളിൽ ദമ്പതിമാർക്ക് അവിടെ എന്തെല്ലാം പരിശോധനകളാണ് ലഭ്യമാകുന്നത്?
0: ആദ്യമായിട്ടുള്ള ഈ ഹിസ്റ്ററി ടേക്കിംഗ് കഴിഞ്ഞ ശേഷം പുരുഷനാണെങ്കിൽ നമുക്ക് എന്താണ് പ്രത്യേകിച്ച് പുറമേ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ബീജപരിശോധന, ഒരു പ്രോപ്പറായിട്ട് ഒരു നല്ല രീതിയിലുള്ള ബീജപരിശോധനയോടെ പുരുഷൻ്റെ ഒരു 90% പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാനോ നമുക്ക് കണ്ടുപിടിക്കാനോ ആവും. സ്ത്രീകളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. നമ്മൾ സാധാരണ രീതിയിലുള്ള എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞ് അവരുടെ ഹോർമോൺസ് സാധാരണ ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം മെൻസസിലോ അല്ലോ ചിരി പീരിയഡ്സിലോ ഒക്കെ ചിരി ഒരു ആർത്തവത്തിൽ ക്രമം തെറ്റിയൊക്കെ വരുന്നവരൊക്കെ ആണെങ്കിൽ തൈറോയിഡ് അതിൻ്റെ അസുഖം ഒരുപാട് കാണാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു തൈറോയിഡ് എന്ന് പറഞ്ഞ ഹോർമോൺസ് ചെയ്യാറുണ്ട്, പ്രൊലാക്റ്റിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ചെയ്യാറുണ്ട്, പിന്നെ സാധാരണ രീതിയിലുള്ള ഷുഗർ, നമ്മുടെ എച്ച് പി അത് ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് അതൊക്കെ ചെയ്യും. അതുകൂടാതെ വന്ധ്യതയ്ക്ക് എന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ള ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നതൊരു അൾട്രാസൗണ്ടാണ്, അതായത് സ്കാനിങ്. സ്കാനിങ് ആദ്യമായിട്ട് നമ്മളെപ്പോഴും നമ്മളുടെ താല്പര്യമുള്ള ഓർഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്രസും ഓവറിയുമാണ്. അവയെ ക്ലിയർ ആയിട്ട് കാണണമെങ്കിൽ നമ്മൾ ട്രാൻസ് വജൈനൽ അല്ലെങ്കിൽ യോനി വഴി തന്നെ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കണം. അങ്ങനെ ഒരു ട്രാൻസ് വജൈനൽ സോണോഗ്രാമാണ് നമ്മൾ ആദ്യമായിട്ട് സ്ത്രീകളിൽ ചെയ്യുന്നത്. അത് ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മെൻസസ് ആയിട്ട് ആദ്യത്തെ 5 ദിവസത്തിനുള്ളിൽ തന്നെ ചെയ്യണം. എന്താണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ദിവസത്തിന് ശേഷമാണെങ്കിൽ സാധാരണ രീതിയിൽ ഒരു സ്ത്രീ കൃത്യമായിട്ട് ഓവുലേഷൻ നടക്കുന്നൊരു സ്ത്രീ ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു ഫോളിക്കൾ ഡെവലപ്പ് ചെയ്തിരിക്കും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയത്തില്ല. അപ്പോൾ ആദ്യത്തെ മെൻസസ് ആയിട്ട് ആദ്യത്തെ 5-ാമത്തെ ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ആദ്യമായിട്ടൊരു ബേസ് ലൈൻ സ്കാൻ ചെയ്യുകയാണ്. ആ സ്കാനിൽ നമുക്ക് ഗർഭപാത്രത്തിൻ്റെ സ്ഥിതി അറിയാൻ പറ്റും, അണ്ടാശയത്തിൻ്റെ സ്ഥിതി അറിയാൻ പറ്റും, ഗർഭാശയഗളത്തിൻ്റെ കാര്യം അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം, നേരത്തെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ തന്നെ ഗർഭാശയത്തിലുള്ള മുഴകൾ, അണ്ടാശയത്തിലുള്ള മുഴകൾ, ട്യൂബിലുള്ള മുഴകൾ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു സ്കാനിങ്ങിലൂടെ നമുക്ക് അറിയാൻ പറ്റും. അതുകൂടാതെ ഗർഭാശയത്തിൻ്റെ ആവരണമുണ്ട്, എൻഡോമെട്രി എന്ന് പറയും. എൻഡോമെട്രിയത്തിലുള്ള പ്രശ്നങ്ങളും ഈ വന്ധ്യതയ്ക്ക് കാരണമാകാം. ആ എൻഡോമെട്രിയത്തിൻ്റെ പ്രശ്നങ്ങളും നമുക്ക് ഈ സ്കാനിങ്ങിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. ആദ്യമായിട്ട് നമ്മൾ ജനറലായിട്ടുള്ള പരിശോധന, അതിനുശേഷം ഹോർമോൺ പരിശോധന, അതിനുശേഷമാണ് നമ്മൾ ഈ ട്രാൻസ്വജനൽ സ്കാൻ അല്ലെങ്കിൽ ഒരു അൾട്രാസൗണ്ട്, അബ്ഡമൻ അല്ലെങ്കിൽ പെൽവിസിൻ്റെ സ്കാനും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണെന്ന്. അതിനുശേഷമുള്ള പരിശോധന എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കാരണത്തിനനുസരിച്ചിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പം പോളിസിസ്റ്റിക് ഓവറിൻ സിൻഡ്രോം ഒക്കെ നമുക്ക് സ്കാനിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. ഗർഭാശയത്തിലെ മുഴകളാണെങ്കിൽ നമുക്ക് സ്കാനിങ്ങിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ചില കാര്യങ്ങൾ, അതായത് ട്യൂബിൻ്റെ ബ്ലോക്ക് ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ അതിന് പ്രത്യേകതരമായിട്ടുള്ള പരിശോധനകളുണ്ട്. അത് 2-ാമത്തെ ഘട്ടമായിട്ടേ നമ്മൾ ചെയ്യത്തുള്ളൂ. ആദ്യത്തെ ഘട്ടത്തിൽ ഈ ജനറൽ പരിശോധന, ഹോർമോൺ പരിശോധന, പിന്നെ ഒരു ബേസ് ലൈൻ അൾട്രാസൗണ്ട്, ഇതോടെ നമ്മൾ സ്ത്രീകളുടെ പരിശോധന ഏകദേശം നമുക്ക് തീർക്കാം.
1: സാർ, അവസാനമായി ഈ വന്ധ്യതാ പ്രശ്നം നേരിടുന്ന ദമ്പതികളോട് എന്ത് സന്ദേശമാണ് അങ്ങേക്ക് നൽകാനുള്ളത്?
0: സമയമാണ് ഏറ്റവും വലിയ കാര്യം. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു 34-35 വയസ്സ് സ്ത്രീകളുടെ പ്രായമാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു വന്ധ്യതാ ചികിത്സാ സ്പെഷ്യലിസ്റ്റിനെ കണ്ട് അതിനുള്ള കാരണങ്ങൾ കണ്ടെത്തണം. തീർച്ചയായിട്ടും വയസ്സാണ് ഏറ്റവും വലിയ പ്രധാനം. പിന്നെ ടൈംലി ട്രീറ്റ്മെൻറ്റ്, ചില ട്രീറ്റ്മെൻറ്റൊക്കെ ആ ഒരു സ്റ്റെപ്പ് വൈസ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് തീർച്ചയായിട്ടും വേണം. നമുക്ക് ലൈഫ് സ്റ്റൈൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കാലഘട്ടത്തിൽ. ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് എടുക്കുക, നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള ഐഡിയൽ ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, അതിനായിട്ട് പ്രോപ്പറായിട്ട് എക്സസൈസും ഡയറ്റും വെച്ചിട്ട് കറക്റ്റായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്തു പോവുക. അണ്ടാശയത്തിൻ്റെ റിസർവ് ഒരുപാട് വൈകിക്കാതിരിക്കുക, കുഞ്ഞുങ്ങളുണ്ടാവാൻ വേണ്ടിയിട്ട് ഒരുപാട് വൈകിക്കാതിരിക്കുക എന്നൊക്കെ വെച്ച്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ 35 വയസ്സ് തന്നെയാണ്. അതിൽ ഒരു കാരണം അണ്ടാശയത്തിലെ അണ്ടങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. 2-ാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അണ്ടങ്ങളുടെ റിസർവ് കുറഞ്ഞ അണ്ടങ്ങളിലുള്ള ക്വാളിറ്റി വളരെ കുറഞ്ഞു വരികയാണ്. ക്വാളിറ്റി കുറഞ്ഞ അണ്ടങ്ങൾ വെച്ചിട്ട് നമ്മൾ IVF ഒക്കെ ചെയ്യുമ്പോൾ അതിലുള്ള അന്യൂപ്ലോയിഡി പോലുള്ള, അതായത് ഡൗൺ സിൻഡ്രോം പോലുള്ള ബേബീസ് ജനിക്കാനുള്ള സാധ്യതയും സ്ത്രീകളുടെ വയസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മളൊരുപാട് ലേറ്റായിട്ട് പോവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഇപ്പം നോർമലായിട്ട് കുഞ്ഞുങ്ങൾ ജനിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിലും ഡൗൺ സിൻഡ്രോം പോലുള്ള അന്യൂപ്ലോയിഡീസ് വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അത് അണ്ടാശയത്തിൻ്റെ അണ്ടത്തിൻ്റെ ക്വാളിറ്റിയിൽ ഉള്ള ഒരു വ്യതിയാനം കാരണമാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്.
1: സ്ത്രീകളിലെ വന്ധ്യത, കാരണങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ റജി മോഹന്, റേഡിയോ ഹെൽത്തിൻ്റെ നന്ദി.
0: താങ്ക് യു വെരി മച്ച്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: കൊതുക് പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. കൃത്യസമയത്ത് ചികിത്സ തേടിയില്ല എങ്കിൽ രോഗം മാരകമായേക്കാം. കൊതുക് നശീകരണം തന്നെയാണ് ഡെങ്കിപ്പനി പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മുടെ വീടിന് പരിസരത്തുള്ള ചിരട്ടകൾ, ടയറുകൾ, ഒഴിഞ്ഞ പാത്രങ്ങൾ, ചെടിച്ചട്ടികൾ, പാഴ്വസ്തുക്കൾ എന്നിവയിൽ വെള്ളം കെട്ടിനിൽക്കാൻ അനുവദിക്കരുത്. ഫ്രിഡ്ജിൻ്റെ ട്രേ, കൂളറുകൾ എന്നിവ ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കുക. കൊതുകുകടിയേൽക്കാതിരിക്കുവാൻ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. ജനാലകളും മറ്റും കൊതുക് കടക്കാത്ത വിധം വലയിട്ട് സുരക്ഷിതമാക്കുക. ഉറങ്ങുമ്പോൾ കൊതുക് വലകൾ ഉപയോഗിക്കേണ്ടതാണ്. കൊതുക് നിവാരണ ലേപനങ്ങൾ പുരട്ടുന്നത്

0: കൊതുകളിൽ നിന്ന് സംരക്ഷണം നൽകും. പരിസര ശുചീകരണത്തിലൂടെയും കൊതുകിൻ്റെ ഉറവിട നശീകരണത്തിലൂടെയും ഡെങ്കിപ്പനിയെ നമുക്ക് പ്രതിരോധിക്കാം. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കൂ.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ജാസ്മി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ലോക്സഭയിൽ കേരള പേരുമാറ്റ ബിൽ 2026, ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ ഭേദഗതി ബിൽ 2026 എന്നിവ പരിഗണനയ്ക്കും പാസാക്കുന്നതിനുമായി അവതരിപ്പിക്കും. കേരളത്തിന്റെ പേര് കേരളം എന്നാക്കി മാറ്റുന്നതിന് ബിൽ പരിഗണിക്കുന്നതിന് പ്രമേയം അദ്ദേഹം അവതരിപ്പിക്കും. രാജ്യസഭയിൽ ട്രൈബ്യൂണലുകൾ പരിഷ്കരണ ബിൽ 2026 സഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ അവതരിപ്പിക്കും. വിവിധ ട്രൈബ്യൂണലുകളുടെ പ്രവർത്തനം, ഭരണനിർവഹണം എന്നിവ മെച്ചപ്പെടുത്തുന്നതിനൊപ്പം അധ്യക്ഷന്മാരുടെയും അംഗങ്ങളുടെയും യോഗ്യത, നിയമനം, സേവന വ്യവസ്ഥകൾ എന്നിവയിൽ കാര്യക്ഷമത, സ്വാതന്ത്ര്യം, സുതാര്യത, ഏകീകൃത സ്വഭാവം എന്നിവ ഉറപ്പാക്കുക എന്നിവയാണ് ബിൽ ലക്ഷ്യമിടുന്നത്. വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിശദ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ചർച്ചയ്ക്ക് വിശദമായ മറുപടി നൽകാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തയ്യാറാണെന്നും റിജിജു അറിയിച്ചു. വിഷയത്തിൽ ആഭ്യന്തരമന്ത്രിയിൽ നിന്നും പ്രസ്താവന വേണമെന്നും കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ആവശ്യപ്പെട്ടിരുന്നതായി അദ്ദേഹം പറഞ്ഞു. ആഭ്യന്തരമന്ത്രിയുടെ മറുപടി സമാധാനപരമായി കേൾക്കണമെന്നും അതിൽ നിന്നും ഒഴിഞ്ഞു മാറരുതെന്നും കിരൺ റിജിജു കോൺഗ്രസിനോടും മറ്റ് പ്രതിപക്ഷ പാർട്ടികളോടും അഭ്യർത്ഥിച്ചു. വിദേശികൾക്ക് രാജ്യത്തേക്ക് പ്രവേശിക്കാൻ 11 പുതിയ പോർട്ടുകളിൽ ഇ വിസ സൗകര്യമൊരുക്കിയെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഭോപ്പാൽ, തിരുപ്പതി വിമാനത്താവളങ്ങൾ, അട്ടാരി, അഗർത്തല തുറമുഖങ്ങൾ തുടങ്ങിയ ഇ വിസ സൗകര്യമൊരുക്കിയ പോർട്ടുകളിൽ ഉൾപ്പെടും. ഇതോടെ രാജ്യത്ത് ഇ വിസ സൗകര്യം ലഭിക്കുന്ന പോർട്ടുകളുടെ എണ്ണം 88. 72 മണിക്കൂറിനകം 95% വിസകൾ ഇ വിസയായി നൽകിയെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യ US നാവികസേനകൾ സംഘടിപ്പിക്കുന്ന 8th സ്ഫോടക വസ്തു നിർവീര്യ മക്കൾ അഭ്യാസ പ്രകടനം കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിൽ പുരോഗമിക്കുന്നു. ഇരു നാവികസേനകളുടെയും സ്പെഷ്യലിസ്റ്റ് ഡൈവിംഗ് EOD സംഘങ്ങളാണ് ഉഭയകക്ഷി അഭ്യാസത്തിൽ പങ്കെടുക്കുന്നത്. ഇന്നലെയാണ് 5-ദിന അഭ്യാസ പ്രകടനത്തിന് തുടക്കമായത്. വിഷയവിദഗ്ധ കൈമാറ്റങ്ങൾ, ക്രോസ് ട്രെയിനിങ് ഉപകരണങ്ങളുടെ പ്രദർശനം, സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി പ്രായോഗിക പരിശീലനം എന്നിവയാണ് അഭ്യാസ പ്രകടനത്തിലുള്ളത്. നൂതന സാങ്കേതിക വിദ്യകൾ, സമകാലിക EOD രീതികൾ, മികച്ച പ്രവർത്തന രീതികൾ എന്നിവ കൈമാറുന്നതിന് പരിപാടി വഴിയൊരുക്കും. അഭ്യാസ പ്രകടനം വെള്ളിയാഴ്ച സമാപിക്കും. പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജന വഴി 10 ലക്ഷം പേർക്ക് പരിശീലനം നൽകാൻ ലക്ഷ്യമിടുന്നെന്ന പേരിൽ സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കി. PMKVY ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു അറിയിപ്പുണ്ടായിട്ടില്ലെന്ന് PIB വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. വസ്തുതാപരമായ വിവരങ്ങൾക്ക് ജനങ്ങൾ ഔദ്യോഗിക ചാനലിനെ മാത്രം ആശ്രയിക്കണമെന്നും PIB നിർദ്ദേശിച്ചു. മെഡിസെപ് പദ്ധതി പൊളിച്ചെഴുതുമെന്നും നിലവിലെ പദ്ധതി ഇൻഷുറൻസ് കമ്പനിയെ സഹായിക്കാനാണെന്നും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൂടുതലും കണ്ണാശുപത്രികളാണ് പട്ടികയിലുള്ളതെന്നും ചില നല്ല ആശുപത്രികൾ പട്ടികയിൽ ഉണ്ടെങ്കിലും അവിടെ എല്ലാ ചികിത്സക്കും ഇൻഷുറൻസ് ലഭിക്കുന്നില്ല. പദ്ധതി ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മഴക്കെടുതിയെ തുടർന്നുണ്ടായ കൃഷിനാശവുമായി ബന്ധപ്പെട്ട് കൃഷി സഹകരണ വകുപ്പുകൾ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. നിയമസഭയിൽ ചേരുന്ന യോഗത്തിൽ മന്ത്രി T.സിദ്ദിഖ് അധ്യക്ഷത വഹിക്കും. പ്രകൃതിക്ഷോഭം, വെള്ളപ്പൊക്കം, വരൾച്ച എന്നിവ കാരണം കൃഷിനാശം സംഭവിക്കുകയും കാർഷിക മേഖലയെ ഗൗരവമായി ബാധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് കൃഷിവകുപ്പിൻ്റെയും സഹകരണ വകുപ്പിൻ്റെയും നേതൃത്വത്തിൽ യോഗം ചേരുന്നത്. കർഷകരെ സംരക്ഷിക്കാൻ നടപടികൾ ആലോചിക്കുന്നതിനും കർഷകർക്ക് പുനഃകൃഷി നടത്തുന്നതിനായി പലിശരഹിത കാർഷിക വായ്പ ലഭ്യമാക്കുന്നതുൾപ്പെടെ വിവിധ സഹായ നടപടികൾ യോഗത്തിൽ ചർച്ച ചെയ്യും. ഹജ്ജ് തീർത്ഥാടകർക്ക് ആദ്യഘട്ട തുക അടയ്ക്കുന്നതിന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഈ മാസം 17 വരെ സമയം നീട്ടി നൽകി. ഇത് സംബന്ധിച്ച്

മന്ത്രി എൻ ഷംസുദ്ദീൻ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിനെ അയച്ച കത്തിനെ തുടർന്നാണ് നടപടി. നേരത്തെ ഇന്നലെ വരെയായിരുന്നു ആദ്യ ഗഡു അടുക്കുന്നതിന് സമയം അനുവദിച്ചിരുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ കേരളം പുതിയ യുഗത്തിലാണെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. കാസർഗോഡ് കുമ്പള ഗവൺമെന്റ് സീനിയർ ബേസിക് സ്കൂളിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായ ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാന കൈത്തറി വസ്ത്ര പ്രദർശന വിപണനമേള മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്ന് തിരുവനന്തപുരം ചിത്രതിരുനാൾ പാർക്കിൽ ഉദ്ഘാടനം ചെയ്യും. വിവിധ സംസ്ഥാനങ്ങളിലെ കരകൗശല ഉൽപ്പന്നങ്ങൾ 70 സ്റ്റാളുകളിലായി ഒരുക്കിയിട്ടുണ്ട്. ഈ മാസം 25 വരെയാണ് മേള. കൈത്തറി വസ്ത്രങ്ങൾക്ക് 20% റിബേറ്റ് ലഭിക്കും. സംസ്ഥാനത്ത് കർക്കടകവാവ് ബലിതർപ്പണത്തിന് ക്ഷേത്രങ്ങളിലും കടപ്പുറങ്ങളിലും ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെയാണ് കർക്കടകവാവ്. വൈകിട്ട് മുതൽ തർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായയിൽ ബലിതർപ്പണം പുലർച്ചെ 2 തുടങ്ങും. ആലുവ മണപ്പുറത്ത് പുലർച്ചെ മുതൽ നടക്കുന്ന ബലിതർപ്പണത്തിനായി മുൻവർഷങ്ങളെക്കാൾ കൂടുതൽ തിരക്ക് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ അറിയിച്ചു. കൊച്ചി മെട്രോ ഇന്ന് തൃപ്പൂണിത്തുറയിൽ നിന്നും ആലുവയിലേക്ക് രാത്രി 11:30 to 11:30 സർവീസ് നടത്തും. നാളെ പുലർച്ചെ മുതൽ പകൽ 2 ആലുവ ടൗണിലും പരിസരങ്ങളിലും പോലീസ് ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. കോഴിക്കോട് വരക്കലിൽ വൈകിട്ട് 4 ആരംഭിക്കുന്ന ബലിതർപ്പണവും തിലഹോമവും നാളെ രാവിലെ 10 തുടരും. കൊയിലാണ്ടി മൂടാടി ഉരുപുണ്യാക്കാവിൽ പുലർച്ചെ 3 കടൽക്കരയിലെ ക്ഷേത്ര ബലിത്തറയിൽ കർമ്മങ്ങൾ നടത്തും. കണ്ണൂർ തളിപ്പറമ്പ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പുലർച്ചെ 4 തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലും കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലും പുലർച്ചെ 5 ചടങ്ങുകൾ ആരംഭിക്കും. സ്വാതന്ത്ര്യദിനത്തിൽ കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിലെ പരേഡിൽ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി കെ എം ഷാജി പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിക്കും. സ്വാതന്ത്ര്യദിന പരേഡിൽ സായുധ സേനകൾ, പോലീസ്, എക്സൈസ്, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ, NCC, സ്കൂൾ ബാൻഡ് സെറ്റുകൾ എന്നിവ ഉൾപ്പെടെ 16 പ്ലാറ്റൂണുകൾ അണിനിരക്കും. കോഴിക്കോട് ദിനാഘോഷത്തിൽ മന്ത്രി എ പി അനിൽകുമാർ വെസ്റ്റിൽ ക്യാപ്റ്റൻ വിക്രം മൈതാനത്ത് ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിക്കും. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന്റെ ഭാഗമായി ടൗൺഷിപ്പിലേക്ക് മാറി താമസിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഉപജീവനമാർഗം ഒരുക്കുന്നതിന് കുടുംബശ്രീക്ക് 90,16,600 അനുവദിച്ച് ഗവൺമെന്റ് ഉത്തരവായി. മൃഗസംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട ഉപജീവന പദ്ധതികൾ നടപ്പാക്കുന്നതിനാണ് തുക വിനിയോഗിക്കുക. കുടുംബശ്രീക്ക് തുക നൽകാൻ ജില്ലാ കളക്ടർമാർക്ക് അനുമതി നൽകിയിട്ടുണ്ട്. ടൗൺഷിപ്പിലേക്ക് മാറുന്ന കുടുംബങ്ങളുടെ നിലവിലെ സാഹചര്യവും ഉപജീവന ആവശ്യങ്ങളും പരിഗണിച്ചാണ് മൃഗസംരക്ഷണ മേഖലയിലെ ഉപജീവന പദ്ധതികൾ കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്നത്. കണ്ണൂരിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ടു മരിച്ച തിരുവനന്തപുരം സ്വദേശി ആർ രാജേഷിന്റെ കുടുംബത്തിന് സംരക്ഷണം നൽകുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന രാജേഷിന്റെ ജീവത്യാഗം കേരളത്തിന്റെ മനസാക്ഷിയെ നൊമ്പരപ്പെടുത്തിയ സംഭവമാണെന്ന് കത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. രാജേഷിന്റെ കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവുകൾ പൂർണ്ണമായും ഗവൺമെന്റ് ഏറ്റെടുക്കാൻ തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് അഭ്യർത്ഥിച്ചു. വിഴിഞ്ഞത്ത് കടലിൽ കാണാതായ ജോണിന്റെ വീട് പ്രതിപക്ഷ നേതാവ് ഇന്നലെ സന്ദർശിച്ചു. കൊളംബിയ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം 132 570 പേർക്ക് പരിക്കേറ്റു. ഇന്നലെയാണ് റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത്. ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം വേഗത്തിലാക്കാൻ കൊളംബിയൻ പ്രസിഡന്റ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അയൽരാജ്യമായ ഇക്വഡോറിലും പനാമയിലും പ്രകമ്പനം അനുഭവപ്പെട്ടെങ്കിലും വലിയ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തുടർ ചലനങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. MDMA ഉൾപ്പെടെ ലഹരി വസ്തുക്കൾ കണ്ടെത്തുന്നതിന് കണ്ണൂർ ജില്ലയിൽ എക്സൈസ് വകുപ്പ് നടപടികൾ ഊർജിതമാക്കി. 9 7,000 സ്പിരിറ്റും 29 വ്യാജചാരായവും 14,175 വാഷും പിടികൂടി. 3,412 കോട്ട കേസുകളിൽ 6,81,000 പിഴ ഈടാക്കി. 1,086 അബ്കാരി കേസുകളിൽ പ്രതി ചേർക്കുകയും 949 അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. നാർക്കോട്ടിക് കേസുകളിൽ 570 പ്രതി ചേർത്തതിൽ 559 അറസ്റ്റിലായി. 56 വാഹനങ്ങൾ കണ്ടുകെട്ടി. 95 കഞ്ചാവും പിടികൂടി. മാറ്റിവെച്ച സെറ്റ് പരീക്ഷ അടുത്ത മാസം 20 നടത്തും. ഈ മാസം 2 നടത്താൻ നിശ്ചയിച്ചിരുന്ന പരീക്ഷ മോശം കാലാവസ്ഥയെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു. കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗം ഏർപ്പെടുത്തിയ ഈ വർഷത്തെ നാദശ്രീ പുരസ്കാരത്തിന് ഗായിക KS ചിത്രയെ തെരഞ്ഞെടുത്തതായി ഭാരവാഹികൾ അറിയിച്ചു. 1,00,000 ശില്പവും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്ന പുരസ്കാരം ഈ മാസം 16 സമ്മാനിക്കും. അന്താരാഷ്ട്ര യുവജന ദിനാചരണത്തിന്റെ സംസ്ഥാനതല പരിപാടി ഇന്ന് തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. യുവജനങ്ങളിൽ എയ്ഡ്സ് ഉൾപ്പെടെ ആരോഗ്യ വിഷയങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് വിവിധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കാഴ്ചയില്ലാത്തവർക്കുൾപ്പെടെ ഭിന്നശേഷിക്കാർക്ക് നൽകുന്ന പെൻഷൻ

0: പ്രത്യേക പെൻഷനായി അനുവദിക്കണമെന്ന് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ആവശ്യപ്പെട്ടു. തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ശില്പശാലയിലാണ് ഫെഡറേഷൻ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രാജ്യാന്തര സെമിനാർ ഇന്ന് സമാപിക്കും. ആദിവാസി ജീവിതം, ക്ഷേമം, ആരോഗ്യം എന്നീ വിഷയത്തിൽ ബ്രിട്ടീഷ് അക്കാദമിയും വെസ്റ്റ്മിൻസ്റ്റർ സർവകലാശാലയും സസെക്സ് സർവകലാശാലയിലെ സെന്റർ ഫോർ വേൾഡ് എൻവയോൺമെന്റ് ഹിസ്റ്ററിയുമായി ചേർന്നാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത്. കണ്ണൂർ ചൊക്ലി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിനിടെ കുഴഞ്ഞുവീണ മരിച്ച സംഭവത്തിൽ DYFI പ്രവർത്തകർ കണ്ണൂർ DMO ഓഫീസിൽ പ്രതിഷേധിച്ചു. സ്ഥലം മാറ്റത്തെ തുടർന്നുള്ള മാനസികാഘാതമാണ് മരണത്തിന് കാരണമെന്ന് DYFI ആരോപിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ വടകര മേപ്പേൽ സ്വദേശിനി ദീപാലേഖയാണ് മരിച്ചത്. ലക്ഷദ്വീപിലെ 42nd ഇന്റർനാഷണൽ സുബ്രതോ മുഖർജി കപ്പ് ഫുട്ബോൾ U17 സെലക്ഷൻ ടൂർണമെന്റ് കവരത്തി സ്കൂൾ സ്റ്റേഡിയത്തിൽ സമാപിച്ചു. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗങ്ങളിൽ അഗത്തി ദ്വീപിനെ മറുപടിയില്ലാത്ത 3 goals പരാജയപ്പെടുത്തി ആന്ത്രോത്ത് മഹാത്മാഗാന്ധി സീനിയർ സെക്കൻഡറി സ്കൂൾ ചാമ്പ്യന്മാരായി. ഈ മാസം അവസാനം ന്യൂഡൽഹിയിൽ ഇന്റർനാഷണൽ സുബ്രതോ മുഖർജി കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ ലക്ഷദ്വീപിനെ പ്രതിനിധീകരിച്ച് ഇരു ടീമുകളും പങ്കെടുക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഇന്ത്യൻ എന്ന ചിത്രത്തിനു വേണ്ടി ഹരിഹരൻ, ഹരിണി എന്നിവർ പാടിയതാണ്.

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
3: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ജാലകം.
4: പ്രിയമുടൻ എന്ന ചിത്രത്തിലെ ഗാനമാണിനി ഹരിഹരൻ പാടിയത്.

0: ചേട്ടാ, ഒന്ന് മൈജിയിലേക്ക് വിടാമോ?
1: ഓണം ഷോപ്പിംഗ് ആ
0: ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളാണ് മനസ്സിൽ കയറിയത്.
1: ആ കാറും സ്കൂട്ടറും ബി എം ഡബ്ല്യു ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്കൊന്ന് പോണം.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
4: ഹലോ പ്രിയ ഗീതം.
5: വീട്ടിൽ ലിസ്റ്റ് റെഡിയായി. ടിവി, ഫ്രിഡ്ജ്, ഫോൺ, മിക്സി. പക്ഷെ ബജറ്റ് കണ്ടപ്പോൾ ഞാൻ തന്നെ ഓഫായി.
6: ഓഫാവണ്ട, മൈജി ഉണ്ടല്ലോ.
5: എന്താ അവിടെ സ്പെഷ്യൽ?
6: മൈജി ഓണം മാസോണം 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, സ്പെഷ്യൽ ക്യാഷ് ഡിസ്കൗണ്ട്സ്, പിന്നെ ഭാഗ്യം കൂടിയാൽ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, BMW വരെ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ എന്ന ചിത്രത്തിലെ ഗാനമാണിനി സാധനാ സർഗം പാടിയത്.

0: ചേട്ടാ ഒന്ന് മൈജിയിലേക്ക് വിടാമോ?
1: ഓണം ഷോപ്പിംഗ് ആ
0: ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളാണ് മനസ്സിൽ കയറിയത്.
1: ആ കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 നൂറ് പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്കൊന്ന് പോണം.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: SP ബാലസുബ്രഹ്മണ്യവും സംഘവും ചിത്രം റോജാ മലരേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
2: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ

0: നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം
0: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്,
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
4: തമിഴ് ചലച്ചിത്രഗാനങ്ങളിൽ ഇനി എസ് പി ബാലസുബ്രഹ്മണ്യവും പി സുശീലയും പാടിയ ഗാനമാണ് ചിത്രം ചിന്ന കൗണ്ടർ.

തമിഴ് ചലച്ചിത്രഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. വ്യക്തി ജീവിതത്തെ സമ്പന്നമാക്കുകയും സ്വഭാവം രൂപപ്പെടുത്തുകയും ചെയ്യുന്ന 8 പ്രധാന ഗുണങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്കൃത സുഭാഷിതം സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചുകൊണ്ടാണ് ഇക്കാര്യം അദ്ദേഹം പ്രതിപാദിച്ചത്. NDA പാർലമെന്ററി പാർട്ടി പ്രതിവാര യോഗമായ മംഗൾ മിലൻ പാർലമെന്റ് മന്ദിരത്തിൽ ചേർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP അധ്യക്ഷൻ നിതിൻ നബിൻ, മറ്റ് NDA നേതാക്കൾ എന്നിവർ യോഗത്തിനിടെ ത്രിവർണ പതാക വീശി. ഇസ്രായേലിലെ ഇന്ത്യൻ അംബാസഡർ JP സിംഗ് ജെറുസലേമിൽ ഇസ്രായേൽ അന്താരാഷ്ട്ര വികസന സഹകരണ ഏജൻസിയായ മാഷാവ് മേധാവി ഐനത് ഷ്ലീനുമായി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ആശയങ്ങൾ ഇരുപക്ഷവും കൈമാറിയതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. ഹജ്ജ് തീർത്ഥാടകർക്ക് ആദ്യ ഗഡു തുക അടയ്ക്കുന്നതിന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഈ മാസം 17 വരെ സമയം നീട്ടി നൽകി. ഇത് സംബന്ധിച്ച് മന്ത്രി N ശംസുദ്ദീൻ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന് അയച്ച കത്തിനെ തുടർന്നാണ് നടപടി. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രാജ്യാന്തര സെമിനാർ ഇന്ന് സമാപിക്കും. ആദിവാസി ജീവിതം, ക്ഷേമം, ആരോഗ്യം എന്ന വിഷയത്തിൽ ബ്രിട്ടീഷ് അക്കാദമിയും വെസ്റ്റ് മിൻസ്റ്റർ സർവകലാശാലയും സസക്സ് സർവകലാശാലയിലെ സെന്റർ ഫോർ വേൾഡ് എൻവയോൺമെന്റ് ഹിസ്റ്ററിയുമായി ചേർന്നാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട് ജില്ലാതല സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ മന്ത്രി AP അനിൽകുമാർ വെസ്റ്റ് ഹിൽ ക്യാപ്റ്റൻ വിക്രം മൈതാനത്ത് ദേശീയ പതാക ഉയർത്തും. തുടർന്ന് പരേഡിനെ അഭിവാദ്യം ചെയ്യും. കണ്ണൂർ ചൊക്ലി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിനിടെ കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിൽ DYFI പ്രവർത്തകർ കണ്ണൂർ DMO ഓഫീസിൽ പ്രതിഷേധിച്ചു. സ്ഥലം മാറ്റത്തെ തുടർന്നുള്ള മാനസികാഘാതമാണ് മരണത്തിന് കാരണമെന്ന് DYFI ആരോപിച്ചു. കർക്കിടക വാവിനോടനുബന്ധിച്ച് കോഴിക്കോട് വരയ്ക്കലിൽ വൈകിട്ട് 4 ആരംഭിക്കുന്ന ബലിതർപ്പണവും തിലഹോമവും നാളെ രാവിലെ 10 വരെ തുടരും. കൊയിലാണ്ടി മൂടാടി ഒരു പുണ്യകാവിൽ പുലർച്ചെ 3 മുതൽ കടൽക്കരയിലെ ക്ഷേത്ര ബലിത്തറയിൽ കർമ്മങ്ങൾ നടത്തും. FM പ്രധാന വാർത്തകളാണ് ഇപ്പോൾ കേട്ടത്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ട്രിച്ചി എസ് ഗണേശന്റെ സംഗീത കച്ചേരി കേൾക്കാം. ആദ്യം മൂലാധാര എന്നാരംഭിക്കുന്ന കൃതി, ഹംസധ്വനി രാഗം, ആദിതാളം.

ട്രിച്ചി എസ് ഗണേശൻ പാടിയ പാപനാശം ശിവൻ കൃതികളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തത് മാതാ എന്നും ബാത ശ്രീരഞ്ജനി രാഗം ആദിതാളം.